0: നമസ്കാരം. മാറുന്ന ലോകത്തിനോടൊപ്പം നമ്മുടെ ഭക്ഷണശീലങ്ങളും മാറുകയാണ്. പണ്ട് വിശപ്പടക്കാനായിരുന്നെങ്കിൽ ഇന്നത് ന്യൂട്രീഷൻ നോക്കിയാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത് ന്യൂട്രീഷൻ എന്ന സയൻസിനെ പറ്റിയും അതിലെ മാറുന്ന ട്രെൻഡ്സിനെ പറ്റിയുമാണ്. എൻ്റെ പേര് അൽമീൻ. നമ്മോടൊപ്പം ഉള്ളത്
1: എൻ്റെ പേര് അഞ്ജന. ഞാനിവിടെ സെൻറ് ആൽബർട്ട്സ് കോളേജിൽ ഡിപ്പാർട്ട്മെന്റ്

0: ഹലോ, സ്പോർട്സ് ന്യൂട്രീഷൻ ഫിസിയോതെറാപ്പിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാ.
1: ആരാണ് ഒരു ഡയറ്റീഷ്യൻ?
0: ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് നമ്മളൊരു ഹോസ്പിറ്റലിൽ രോഗികളുടെ അടുത്ത് ഭക്ഷണ രീതികൾ, രോഗികൾ എന്നല്ല, മൊത്തത്തിൽ ജനറൽ ആയിട്ട് ഡയറ്റ് അഡ്വൈസ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണ രീതികളെ പറ്റി അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിക്കാം.
1: ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ നിന്നും ഈ ടീച്ചിങ് ഏരിയയിലേക്ക് വരാനുള്ള ഘടകം എന്തായിരുന്നു മാമിൻ്റെ?
0: എനിക്ക് എപ്പോഴും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നതായിരുന്നു ഇഷ്ടം. അപ്പം എനിക്ക് റിസർച്ച് ചെയ്യാൻ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ നമ്മളൊരു ടീച്ചിങ് ഫീൽഡും അതിൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ, ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മൾ രോഗികളെ കണ്ടിട്ടാണ് നമ്മൾ ഡയറ്റും കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ അക്കാഡമിക്സിലേക്ക് വരുമ്പോഴത്തേനും നമ്മളൊരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നോളജ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോളജ് ഓറിയൻറ്റേഷൻ ആയിരിക്കും ഒരു ഫൗണ്ടേഷൻ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ക്ലിനിക്കൽ ഫീൽഡിൽ നിന്നും അക്കാഡമിക് ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണം.
1: ഫുഡ് പ്ലേറ്റ് എങ്ങനെ ബാലൻസ് ചെയ്യേണ്ടത്?
0: നമ്മുടെ ഒരു പ്ലേറ്റിന്റെ 50% എപ്പോഴും ഹോൾ ഗ്രെയിൻസ് ആയിരിക്കണം. അത് തവിടോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ അത്രയും ബെനിഫിഷ്യൽ ആണ്, കാരണം ഫൈബർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു പ്ലേറ്റിന്റെ 50% എപ്പോഴും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വരുന്നതാണ് നല്ലത്. കാരണം അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള കാലറീസ് നമുക്ക് മീറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഫൈബറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് മീറ്റ് ചെയ്യാനാണ് 50%. നമുക്കറിയാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് എപ്പോഴും കാലറീസിനൊക്കെ കൂടുതൽ നമുക്ക് തരുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്, അത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ് കൂടുതൽ തരുന്നത്. ഇനി അതിന്റെ ഒരു പ്ലേറ്റിന്റെ 25% എപ്പോഴും പ്രോട്ടീൻ സോഴ്സസ് ആയിരിക്കണം. ഇപ്പം പൾസസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മീറ്റോ അല്ലെങ്കിൽ ഫിഷസോ, അങ്ങനെ പ്രോട്ടീൻ ബേസ് ചെയ്യുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ബാക്കി വരുന്ന 25% എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കണം. അതായത് നമ്മുടെ അരി, ചെറുധാന്യങ്ങൾ, പൾസസ്, അതൊക്കെയാണ് ബാക്കി വരുന്ന 25%. നമ്മൾ ഒരു ഹെൽത്തി പ്ലേറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഫുഡ് പ്ലേറ്റ് നമ്മൾ ഇതുപോലെ ബാലൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഒരു മീൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആ പ്ലേറ്റിൽ നിന്ന് നമുക്ക് കിട്ടും.
1: എൻ്റെ ജനറേഷനിൽ കൂടുതൽ ബോഡി ബിൽഡിംഗ് ഒക്കെ ഉള്ളൂ, അപ്പം അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സജഷൻ എന്താണ് മാമിൻ്റെ?
0: ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് എപ്പോഴും മീൽ ടൈമിങ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രോപ്പർ മീൽ ടൈമിങ്ങും ഒരു സ്ലീപ്പ് സൈക്കിളും ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ 17 അല്ലെങ്കിൽ 18 ഇയേഴ്സ് ഓൾഡർ ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങളിപ്പോൾ ഒരു അഡൽഹുഡിലേക്ക് എൻ്റർ ചെയ്യുന്നൊരു സമയമാണ്. സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഒരു സ്ലീപ്പ് സൈക്കിളും അതുപോലെ തന്നെ പ്രോപ്പർ മീൽ ടൈമിങ്ങും കീപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ മീൽസും കീപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ബോഡി പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് സ്ലീപ്പും പ്രോപ്പർ മീൽ ടൈമിങ്സും, മീലും അതുപോലെ മീൽ ചൂസ് ചെയ്യുമ്പോൾ ബാലൻസ്ഡ് മീൽ ആയിരിക്കണം. മാക്സിമം നാച്ചുറൽ ഫുഡ്സ് തന്നെ ഓപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം കൂടുതൽ കാണുന്ന എല്ലാവരും തന്നെ ഈ പറയുന്ന ഡയറ്റ് സപ്ലിമെൻറ്റ്സ്, ഡയറ്റ് കോക്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സപ്ലിമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഷേക്സ്, അതൊക്കെയാണ് കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി എക്സ്റ്റേണൽ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് തന്നെ ആ വാക്കിൽ തന്നെ ഉണ്ട്, സപ്ലിമെൻറ്റ്സ് എന്നാണ്. അതായത് നമ്മുടെ റെഗുലർ മീല് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മീല് അതിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിലോ നമുക്കൊരു റിക്വയർഡ് ഡയറ്ററി അലവൻസ് ഉണ്ട്. ഒരു ദിവസം ഒരാൾ ഇത്ര മീൽ അല്ലെങ്കിൽ ഇത്ര കാലറീസ് കൺസ്യൂം ചെയ്യണമെന്നൊരു മാൻഡേറ്ററി അലവൻസ് ഉണ്ട്. അപ്പം അത് മീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് നമ്മൾ ഈ പറയുന്ന സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത്. അതായത് ഇനിയും നെസസിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത്. പക്ഷേ സപ്ലിമെൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളീ പറയുന്ന ഒരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റിനോ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം എടുക്കുക. കാരണം സപ്ലിമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് ബോഡിക്ക് ഒരു ഓവർലോഡ് തരുന്നതാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ, അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ബോഡീനെ തന്നെയാണ് ബാധിക്കുക. അതുകൊണ്ട് മാക്സിമം നാച്ചുറൽ ഫുഡ്സ് എന്ന് തന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് മീറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സിനെ പറ്റിയിട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ എപ്പോഴും നല്ല മീല് ബാലൻസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ബോഡി ബിൽഡ് ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും.
1: മാപ്പ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ ഞാനാണെങ്കിലും ഈ റീൽസിലൊക്കെ കാണാറുണ്ട് നമ്മുടെ ഈ ഇങ്ങനെ എണ്ണ ഇങ്ങനെയാണ്, ഈ വെളിച്ചെണ്ണ എന്നെ കഴിച്ച് ഇങ്ങനെയൊക്കെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ കാണാറുണ്ട്. അപ്പൊ മാമിന് എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം?
0: ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഒരു തരത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റും ആണ്. അതിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ, മീൻസ് നമ്മൾ എന്താ പറയാ, മാൽ പ്രാക്ടീസ് നമ്മൾ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫോൾട്ട് ആൻഡ് മിത്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഭക്ഷണ രീതി, ഇപ്പം ഞാൻ ഭക്ഷണ രീതിനെ പറ്റി ചോദിച്ചുകൊണ്ട് പറയാണ്, ഭക്ഷണ രീതികളെ പറ്റിയിട്ട് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പം അയാൾ കാണുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാം. പക്ഷെ ആ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു അതിനെ പറ്റിയിട്ട് നോളജ് ഉള്ള ഒരു പ്രൊഫഷണൽ ആണോ എന്നുള്ളത് ആരും അവിടെ ചിന്തിക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മീൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡയറ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ ചാർട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളവിടെ നോക്കാം.

0: വേണ്ടത് ആ സംസാരിക്കുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ടാണ്. അയാൾ ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും സോഷ്യൽ മീഡിയ കാണിച്ചു തരുന്ന കാര്യങ്ങൾ റൈറ്റ്ഫുൾ ആയിരിക്കണം, നിർബന്ധമല്ല. പക്ഷേ ഇതിനെ പറ്റിയിട്ട് പഠിച്ച് അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ ഗ്രാജുവേഷനും സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്ത് ഒത്തിരി ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആ കറണ്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിന് അവരുടെ അഡ്വൈസ് സ്വീകരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് എപ്പോഴും ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് ഇൻ പേഴ്സൺ മീറ്റ് ചെയ്ത് നിങ്ങൾ ഡയറ്റ് ചാർട്ട് സ്വീകരിക്കുന്നതായിരിക്കും എപ്പോഴും ബെനിഫിഷ്യൽ എന്ന് പറയുന്നത്. അതല്ല നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ഇപ്പോൾ ഒത്തിരി ആപ്പുകളുണ്ടല്ലോ ഫിറ്റ്നസ് റിലേറ്റ് ചെയ്തിട്ട്, ഒത്തിരി ആപ്പുകളുണ്ട്. അതിലാണെന്നുണ്ടെങ്കിലും ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ടുള്ള കോച്ചസ് ഉണ്ടാകും, അവരുടേന്ന് ചൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ എപ്പോഴും വിചാരിക്കുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കാണിക്കുന്നതെല്ലാം റൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ല.
1: ഈ ജങ്ക് ഫുഡ് കഴിക്കണത് കുറച്ച് പ്രശ്നമാണല്ലോ ഓവറായിക്കുമ്പോൾ, അതിനെ കുറിച്ച് എന്താണ്?
0: ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇത്രയും നാളെ നമുക്ക് ടേസ്റ്റ് സെൻസേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സോറ് അല്ലെങ്കിൽ പുളിപ്പ്, കയ്പ്പ് അല്ലെങ്കിൽ എരിവ് അങ്ങനെയുള്ള തരം നമ്മുടെ ടേസ്റ്റ് സെൻസേഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ വന്നൊരു പുതിയ ടേസ്റ്റ് സെൻസേഷനാണ് ഉമാമി എന്ന് പറയുന്നത്, ജങ്ക് ഫുഡ്സ്. അപ്പം ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സിൻ്റെ സൈറ്റോ സ്മെല്ലോ അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി പറയുന്ന അജിനോമോട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അരോമ ഉണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങളാണെങ്കിൽ ഷവർമ കഴിക്കാൻ അല്ലെങ്കിൽ ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ടൈമിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് ഒരു അരോമ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ബ്രെയിനും നമ്മുടെ ടേസ്റ്റ് സെൻസേഷനും തമ്മിൽ കണക്റ്റഡ്. ഇപ്പം നമ്മൾ ഒരു ഫുഡിൻ്റെ ഈ പറയുന്നാൽ അതിൻ്റെ വിഷനോ അതിൻ്റെ സ്മെല്ലോ ചിലപ്പോൾ അതിൻ്റെ തോട്ടോ നമുക്ക് ഈ പറയുന്ന ടേസ്റ്റ് സെൻസേഷനായി നമ്മുടെ വായ കുറച്ചുകൂടി മോയിസ്റ്റ് ആവുന്നൊരു സമയമുണ്ടല്ലോ. അപ്പോൾ ഇത് ആ പറയുന്ന ടേസ്റ്റ് സെൻസേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഉമാമി. ഇപ്പം നമ്മൾ മോഡേണൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ടേസ്റ്റ് സെൻസേഷൻ നമുക്ക് ഇവോൾവ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഇപ്പോൾ ജങ്ക് ഫുഡ്സ് ഇപ്പം വീക്കിലി ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന ഒരു അൽഫാം ഒന്ന് ചൂസ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മന്ത്ലി നിങ്ങളൊരു ഗിൽഡ് ഫുഡ് ചൂസ് ചെയ്യുന്നതുകൊണ്ടോ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആ ചൂസ് ചെയ്യുന്ന മെനു എന്ന് പറയുന്നത് ഹെൽത്തിയർ ഓപ്ഷൻ ആയിരിക്കുക എന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ചെസ് പീസ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ലെഗ് പീസ് ചൂസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിൽ ഉദ്ദേശിക്കുന്ന പ്രോട്ടീൻ കൂടുതൽ കിട്ടണം അങ്ങനെ ഒരു കണ്ടന്റിലായിരിക്കുമല്ലോ. അപ്പോൾ ഫാറ്റ് അടങ്ങുന്ന ഭക്ഷണങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം അങ്ങനെയുള്ള പ്രോട്ടീൻ വരുന്ന ഭക്ഷണങ്ങൾ ചൂസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഷുഗേഴ്സും ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സും ഉണ്ട്. ഇപ്പം നിങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇപ്പം കോള അല്ലെങ്കിൽ ഫാൻറ അങ്ങനെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പം എക്സസ് ഷുഗേഴ്സാണ്. ഇപ്പം നിങ്ങളൊരു ഒരു ക്യാൻ എടുക്കുക, ഇപ്പം ലൈക്ക് ഇപ്പോൾ ഒരു പെപ്സിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും വരുന്ന ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് എടുക്കുമ്പം അതിൻ്റെ ബാക്കിൽ ഒരു സെർവിങ് സൈസ് കൊടുത്തിട്ടുണ്ട്, അതാണ് നമ്മൾ ആക്ച്വലി കൺസ്യൂം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു ക്യാൻ എന്ന് പറയുന്നത് നമ്മൾ ഗൾപ്പ് ചെയ്ത് കുടിക്കുക ചെയ്യുന്നത്, പക്ഷെ അതിനൊരു സെർവിങ് സൈസ് ഉണ്ട്, അതാണ് നമ്മുടെ റിക്വയർഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട് ഒരു ഫുൾ ബോട്ടിലായിരിക്കും, അത് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സസ് കാലറീസ് ആണ് തരുന്നത്, അത് നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതുണ്ട്.
1: മാമപ്പ് ഈ ഫീൽഡിലേക്ക് വരാൻ എന്തൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പിന്നെ ഈ കോമ്പറ്റീറ്റീവ് എന്ന് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ?
0: നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രി ആൻഡ് പി ജി നമ്മൾ ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ട് തന്നെ വേണം, ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സോ അതല്ലെങ്കിൽ ഇപ്പം ഈ ഫീൽഡ് തന്നെ വരുന്ന വേറെ കാര്യങ്ങളുണ്ട്, ഇപ്പം സ്പോർട്സ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഫീൽഡിലേക്കുള്ള ന്യൂട്രീഷൻ ഉണ്ട്, അതൊരു വലിയ മേഖലയാണ്. ഇപ്പം ന്യൂട്രീഷനിൽ തന്നെ ഇപ്പോൾ ക്ലിനിക്കൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡയറ്റീഷ്യനായിട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയും പി ജിയും ക്ലിനിക്കൽ ന്യൂട്രീഷൻ ബേസ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതല്ലെങ്കിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷനോ അങ്ങനെയുള്ള കോഴ്സസും നമുക്ക് ചൂസ് ചെയ്യാം. സ്പോർട്സ് ന്യൂട്രീഷൻ അങ്ങനെ റീജിയണിലേക്ക് മാറണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ ന്യൂട്രീഷനോ സ്പോർട്സ് ന്യൂട്രീഷനോ ഡിഗ്രി മേജർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് പല യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ അങ്ങനെയുള്ള സെൻട്രൽ സെക്ടേഴ്സിൽ വരുന്ന യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്നത് ഇവൻ കേരളത്തിലാണെങ്കിലും മീൻസ് സെൻട്രൽ സെക്ടേഴ്സിലാണെങ്കിലും ഒത്തിരി എം എസ് സി കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ചൂസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. അതല്ലാതെ വരുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നതാണ് ഫുഡ് ഇൻഡസ്ട്രി ആയിട്ട് ബേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ എം എസ് സി ഫുഡ് ക്വാളിറ്റി അങ്ങനെയുള്ള കോഴ്സ് ഫുഡ് സർവീസ് അങ്ങനെയുള്ള മീൻസ് വരുന്ന ക്വാളിറ്റി അഷുറൻസ് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് എടുക്കുന്നതിനും പ്രശ്നമില്ല. അത് ഒരാളുടെ എപ്പോഴും ഒരാളുടെ അഭിരുചി അനുസരിച്ചിട്ടാണ് എം എസ് സി ചൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതാണ് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് തന്നെ തരുന്ന അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സിൽ വരുന്ന എക്സാംസുകളുണ്ട്, അതുപോലെ റെയിൽവേസ് ഓഫർ ചെയ്യുന്ന എക്സാംസ് ഉണ്ട്. ഇതിലെല്ലാം ഈ പറയുന്ന ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആയിട്ടോ ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടോ ജൂനിയർ ഡയറ്റീഷ്യൻ ഒക്കെ ആയിട്ടായിരിക്കും പോസ്റ്റുകൾ വരുന്നത്. ഇതൊന്നും അല്ല നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആർ ഡി ലിസ്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ചൂസ് ചെയ്യുക, അതിൽ ആർ ഡിയുടെ കോഴ്സ് വർക്ക്സ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ എക്സാംസ് അപ്പിയർ ചെയ്യുക. ഇതാണ് നമ്മുടെ നാഷണൽ ലെവലിൽ വരുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്ന് പറയുന്നത്. അതല്ലാതെ പല യൂണിവേഴ്സിറ്റികളും കാര്യങ്ങളും ഓഫർ ചെയ്യുന്നതും ഉണ്ട്. മീൻസ് പല ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഓഫർ ചെയ്യുന്ന എക്സാംസും കാര്യങ്ങളും ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ, അത് ഒരാളുടെ മാസ്റ്റേഴ്സ് അനുസരിച്ചിട്ടാണ്.

0: മോസ്റ്റ്ലി കാണുന്നത് ഫിറ്റ്നസ് അല്ലെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഈ പറയുന്ന ഫുഡുകൾ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ക്യാപ്സൻസ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലോ കാണുന്നുണ്ട്. ഇപ്പോൾ ന്യൂട്രിഷൻ എന്ന് പറയുന്നത് ഒരു എമർജിങ് ഫീൽഡായിട്ടാണ് നമ്മൾ പറയുക. അപ്പം ഒത്തിരി ജോലി സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒന്നാമത് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്കിപ്പം ഉള്ള ടീച്ചിങ് അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള ഒരു പൊസിഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ പ്രൈമായിട്ട് പറയുന്ന ഹോസ്പിറ്റൽ ബേസ്ഡ് ആണ്. ഹോസ്പിറ്റൽസിൽ ഡയറ്റീഷ്യനായിട്ടോ ന്യൂട്രീഷനിസ്റ്റായിട്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നമുക്ക് പല മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യാം. ഇപ്പോൾ പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രോളജി അല്ലെങ്കിൽ എൻഡോക്രൈനോളജി, അങ്ങനെ പല വിധത്തിലുള്ള ഏത് മെഡിസിൻസിലും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഡയറ്റീഷ്യനായിട്ടും വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങളാണെങ്കിലും ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ഒത്തിരി ഡയറ്റീഷ്യൻസിനോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റുകളെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സയൻസ് പഠിച്ചിട്ടുള്ളവർക്ക് നമുക്ക് ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലിനിക്സിലോ ഒക്കെ ഡയറ്റീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതെല്ലാം ഉണ്ടെങ്കിൽ അക്കാഡമീഷ്യൻസ് അല്ലെങ്കിൽ അക്കാഡമിക്സ് ആയിട്ട് ചൂസ് ചെയ്ത് പോവാം. റിസർച്ചേഴ്സ് ആയിട്ട് പോകുന്നതിന് കുഴപ്പമില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനീസ് അങ്ങനെയുള്ളവർ എല്ലായിടത്തും തന്നെ ന്യൂട്രീഷനിസ്റ്റുകൾ ഹയർ ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് വരുന്ന ഒരു ഫീൽഡ് കൂടിയിട്ടാണ്.
1: മാം, അപ്പോൾ ഈ ക്ലിനിക്കൽ പ്രാക്ടീസും അക്കാദമിക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്?
0: ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരെ പേഷ്യൻസിനെ കാണുന്നു, അല്ലെങ്കിൽ അവരെ ബയോകെമിക്കൽ ഇവാലുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ കറണ്ട് സ്റ്റേറ്റസ് അനുസരിച്ച് നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതായത് അവർക്ക് എങ്ങനെ അല്ലെങ്കിൽ അവരുടെ കറണ്ട് സ്റ്റേറ്റസ് നിന്ന് അവർക്ക് എങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് വരാമെന്നുള്ളതിനെ ആയിരിക്കും നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരു ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇപ്പം ഇന്ന് കാണുന്ന രോഗങ്ങളല്ല നാളെ കാണുന്നത്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന വൈറസോ കാര്യങ്ങളോ ആയിരിക്കില്ല അടുത്ത ദിവസം വരെ. അപ്പം എപ്പോഴും ഈ ഒരു ഹെൽത്ത് സയൻസ് എന്നുള്ള ഫീൽഡിൽ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പോകാനാണ് ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഒരു അക്കാഡമിഷനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നോളജ് ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പം നാളെ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ നാളെ ഒരു ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള നോളജ് അവർക്ക് ഇമ്പാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു സാധാരണ ഡയറ്റ് ചാർട്ട് ചെയ്യുന്നതാണെങ്കിൽ കൂടിയിട്ടും നമ്മൾ കൂടുതൽ റിസർച്ചസും കാര്യങ്ങളായിരിക്കും വായിച്ചുകൊണ്ടിരിക്കുന്നതും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവർക്ക് നോളജ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നല്ല ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആവുന്നുണ്ടെങ്കിൽ നല്ല നോളജ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊരു ഫൗണ്ടേഷൻ വരേണ്ടത് വളരെ അത്യാവശ്യം. അതുകൊണ്ട് നന്നായി വായിക്കാനും അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു നോളജ് ബേസിൽ വരാം. അപ്പം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഒരു പേഷ്യൻറ്റിനെ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചസ് ഇപ്പോൾ ഓൺലൈനായിട്ടും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. അപ്പം അതിനനുസരിച്ച് നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് ബേസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ആ റിസർച്ചസ് വച്ചിട്ടായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുക. ഇപ്പം അക്കാഡമിക്സ് ആണെങ്കിലും ക്ലിനിക്സ് ആണെന്നുണ്ടെങ്കിലും രണ്ട് ഫീൽഡിലും റീഡിംഗ് അല്ലെങ്കിൽ ആ ഒരു അപ് ടു ട്രെൻഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വായിക്കാനും അതിലെ റിസർച്ചസും കാര്യങ്ങളും ഫോക്കസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിലും വച്ച് നോക്കുമ്പം ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ പേഷ്യൻസിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള സയൻസും കാര്യങ്ങളും വായിച്ചിരുന്നാൽ മാത്രമേ നാളെ ഒരു അപ്കമിങ് ഡയറ്റീഷ്യൻസിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ.
1: കേരളത്തിന്റെ അകത്തും പുറത്തുമായിട്ട് ഈ ഡയറ്റീഷ്യനും ന്യൂട്രീഷനും എങ്ങനെയാണ് തൊഴിൽ സാധ്യതകളൊക്കെ?
0: ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പല ഫീൽഡിൽ വർക്ക് ചെയ്യാം. ഇപ്പം ഇപ്പോൾ ടീച്ചിങ് ആണെങ്കിലും അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫീൽഡുകളാണെങ്കിലും അതല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സ് ആയിട്ടാണെങ്കിലും ഇപ്പോൾ ഓൺ ഓണ്ടർപ്രണർഷിപ്പിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ജോലി സാധ്യതകളുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യലൈസേഷൻസ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇപ്പോൾ കേരളത്തിനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസ് അതല്ലെങ്കിൽ ക്ലിനിക്സ് അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡ്, അതാണ് മോസ്റ്റ്ലി ഫ്രീലാൻസേഴ്സ് ആയിട്ട് ചെയ്യുന്നവർ ഇപ്പോൾ കൂടുതലുണ്ട്. ഇപ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരും ഉണ്ട്. അതായത് ഓണായിട്ട് ഈ പറയുന്ന പോലെ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡയറ്റീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. അതല്ല എബ്രോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഐതർ നമ്മൾ പഠിക്കുന്നതിൻ്റെ സ്പെഷ്യലൈസേഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇത് ഏതെങ്കിലും ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എബ്രോഡ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. എബ്രോഡാണെങ്കിലും ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിട്ടോ ഒക്കെ പോകുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം വേറൊരു എബ്രോഡ് അല്ലെങ്കിൽ നമ്മളിപ്പം ദുബായ് അല്ലെങ്കിൽ അങ്ങനെ അറബ് കൺട്രീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ എക്സാംസ് പാസ് ചെയ്യണം നിർബന്ധമുണ്ട്. അത് എബ്രോഡ് ആണെങ്കിലും അങ്ങനെയാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ ചില ഫീൽഡുകൾ മാത്രം അവരുടേതായ കോഴ്സുകൾ പഠിച്ചതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്ന അബ്രോഡ് കൺട്രീസും ഉണ്ട്. അപ്പം ഇവിടെ ആണെങ്കിലും നമ്മൾ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻസ് എപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും സ്പെഷ്യലൈസേഷൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ജോലി സാധ്യത അല്ലെങ്കിൽ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ

0: വിഷ്വലൈസേഷൻസ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇനി അതല്ല നമുക്കൊരു നമുക്ക് ഈ പറയുന്ന പോലെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കോമ്പറ്റീറ്റീവ് എക്സാംസ് അപ്പിയർ ചെയ്യാം. അപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ RD എക്സാംസ് ഉണ്ട്, അതായത് രജിസ്ട്രേഡ് ഡയറ്റീഷ്യൻ RD എക്സാംസ്. അപ്പം RD എന്ന് പറയുന്നത് രജിസ്ട്രേഡ് ഡയറ്റീഷ്യൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അത് നമുക്കൊരു വാലിഡ് നമ്പറുണ്ട്. ആ എക്സാംസ് ഇതുപോലെ അതിൻ്റെ കോഴ്സ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളൊരു രജിസ്ട്രേഡ് ഡയറ്റീഷ്യൻ ആയിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എബ്രോഡ് ആണെന്നുണ്ടെങ്കിലും അവരുടെ രജിസ്ട്രേഡ് ഡയറ്റീഷ്യൻസിൻ്റെ എക്സാംസും കോഴ്സ് വർക്കും കംപ്ലീറ്റ് ചെയ്തിരുന്നാൽ അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അത് ഓരോ സിറ്റി അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രി അനുസരിച്ചാണ് ജോലി സാധ്യതകളുടെ അല്ലെങ്കിൽ അവസരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻസ് മാറുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറ്റ് അസിസ്റ്റൻ്റ് തുടങ്ങി, ഇപ്പോൾ ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഡയറ്റ് അസിസ്റ്റൻ്റ് തുടങ്ങി നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഡയറ്റീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വാർഡിലൊക്കെ വർക്ക് ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ ജൂനിയർ ഡയറ്റീഷ്യൻ, അസിസ്റ്റൻറ്റ് ഡയറ്റീഷ്യൻ, സീനിയർ ഡയറ്റീഷ്യൻ, ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ, അങ്ങനെ പൊസിഷൻസ് ഹയർ അപ്പ് ചെയ്ത് പോകും. അപ്പം ഞാനൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് നന്നായി പഠിക്കുക, അതിൻ്റെ അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് സ്പെഷ്യലൈസേഷൻസ് കീപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ ചെന്നാലും കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും.
1: മാം, ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റിയ 3 ടിപ്സ് എന്തെങ്കിലും ഒന്ന് പറയാം.
0: നെവർ സ്കിപ്പ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ തന്നെ ഫുഡ് പ്ലേറ്റ് എപ്പോഴും ബാലൻസ് ചെയ്യുക. ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും 18 ഇയേഴ്സ് അല്ലെങ്കിൽ 17 ഇയേഴ്സ് ആണ് നിങ്ങൾ നിങ്ങളുടെ അഡൽഹുഡിലേക്ക് വരുന്ന ഒരു പീരീഡും കൂടെ. അപ്പം പ്രോപ്പർ നിങ്ങൾക്കൊരു ബോഡി ഡെവലപ്പ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഹോർമോൺസ് കാര്യങ്ങളൊക്കെ സൈക്കിൾസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഒരു ഹെൽത്തി ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പ്ലേറ്റ് എപ്പോഴും ബാലൻസ് ചെയ്യുക. എനിക്കറിയാം ഈ പറയുന്ന ജങ്ക് ഫുഡ് ഇപ്പം ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്, പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ടും ലിമിറ്റ് ചെയ്യുക. ലിമിറ്റ് ചെയ്യാതിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻസിനെങ്ങനെ ഹെൽത്തി ആക്കാം എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ന്യൂമോണിയ, അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും

ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്തസംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി. നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക്

വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ഇത് ദന്ത ആരോഗ്യ ഡോക്ടറാണ്, മോണ ആരോഗ്യ വിദഗ്ധരുമാണ്. ഈ വർഷത്തെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഗ്രേറ്റർ കൊച്ചി ബ്രാഞ്ചിലെ വിമൻസ് ഡെന്റൽ കൗൺസിൽ റെപ്രസെന്റേറ്റീവുമാണ്. കഴിഞ്ഞ 9 വർഷങ്ങളായി എറണാകുളത്തെ പി ടി ഉഷ റോഡിൽ ഡോക്ടർ നിരുപമാസ് ഡെന്റൽ ക്ലിനിക്കിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ ദിനത്തോട് അനുബന്ധിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സൗഖ്യ എന്നുള്ളൊരു പൊതു ആരോഗ്യ പരിപാടി കേരളം മുഴുവനായും നടത്തിക്കൊണ്ടു പോരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ സ്ത്രീകളുടെ ദന്ത ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ദന്ത ആരോഗ്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. നമ്മളൊരു രക്തപരിശോധന ചെയ്യുമ്പോൾ തന്നെ സ്ത്രീകൾക്കുള്ള ബ്ലഡ് വാല്യൂസ്, നോർമൽ വാല്യൂസ് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അവർക്ക് ശാരീരികമായും മാനസികമായും അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളും പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും വ്യത്യസ്തമാണ്. വീട്ടിലും ജോലിസ്ഥലത്തും പല പല റോളുകൾ നയിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാറില്ല. ഇത് നമ്മൾ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ആലോചിച്ചും പിന്നെ ബാക്കിയുള്ളവൾക്ക് അവർക്ക് നമ്മൾ ബാധ്യത ആവോ എന്നുള്ളൊരു പേടിയിലും അതുപോലെ തന്നെ ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു പേടിയിലും പലപ്പോഴും നമ്മൾ നമ്മളുടെ തന്നെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ബാക്കിയുള്ള ആൾക്കാരോട് നമ്മൾ പങ്കുവെക്കാറില്ല. ഇപ്പം എല്ലാവിടെയും നമ്മൾ കേട്ടുവരുന്ന ഒരു ടേമാണ് ഗട്ട് ഹെൽത്ത്. അഥവാ നമ്മളുടെ വയറിൻ്റെയും കുടലിൻ്റെയും ആരോഗ്യമാണ് നമ്മളുടെ പൂർണ്ണമായി ശരീരത്തിൻ്റെ ആരോഗ്യം നയിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഗട്ട് ഹെൽത്താണ് നമ്മളുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പോലും ആൾക്കാർ പറയാറുണ്ട്. എന്നാൽ ഈ ഗട്ട് ഹെൽത്ത് തുടങ്ങുന്നത് എവിടെയാണ്? നമ്മളുടെ വായയിലാണ്. നമ്മളുടെ വായ നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു കണ്ണാടിയായിട്ട് നമുക്ക് കരുതാൻ സാധിക്കും. ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി തൊട്ട് അതിമാരകമായ ല്യൂക്കീമിയ പോലത്തുള്ള ക്യാൻസറുകൾ വരയ്ക്കും അതിൻ്റെ സിംറ്റംസ് നമ്മൾ കണ്ടുവരുന്നത് വായൻ്റെ അകത്താണ്. ഒരു ബ്ലഡ് ടെസ്റ്റോ എക്സ്റേയോ ഒന്നും തന്നെ ഇല്ലാണ്ട് വെറും ഒരു മൗത്ത് മിറർ വെച്ചിട്ട് ഡെന്റിസ്റ്റിന് നിങ്ങളുടെ വായൻ്റെ അകത്ത് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വക രോഗങ്ങളെ നമ്മളുടെ ശരീരത്ത് വേറെ എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മുമ്പ് തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇതൊരു പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ദന്ത ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ പല്ലുകൾ മാത്രമല്ല, നമ്മളുടെ പല്ലുകളോടെ നമ്മളുടെ മോണകൾ, മോണയുടെ അടിയിലുള്ള എല്ലുകൾ, അതുപോലെ നാവ്, അണ്ണാക്കിന്റെ ഭാഗം, കവിളുടെ ഉള്ളുഭാഗം, നമ്മളുടെ ചുണ്ടുകൾ, തൊണ്ടയുടെ മേൽഭാഗം, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഡെന്റിസ്റ്റിന് ട്രീറ്റ് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും പറ്റും. നമ്മളുടെ ശരീരത്തിലുള്ള ബാക്കിയുള്ള രോഗങ്ങളും നമ്മളുടെ പല്ലിനെ എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ, നമ്മളുടെ വായനെ എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ വായയിലുള്ള അണുബാധ പലപ്പോഴും നിങ്ങളുടെ രക്തത്തിൽ കലർന്ന് വേറെ രോഗങ്ങളെ ഉണ്ടാക്കാനും അതിനെ കൂടുതലും വഷളാക്കാനും സാധ്യതകളുണ്ട്. പല സ്റ്റഡീസിലും പ്രൂവൻ ആണ് നമ്മളുടെ പ്രമേഹം, ഹൃദ്രോഗം, ഗർഭകാലം മുതൽ പ്രസവം വരയ്ക്കുള്ള പല പല പ്രശ്നങ്ങളും ഈ വായിലുള്ള അണുക്കൾ ഉണ്ടാക്കാറുണ്ട്. ഈ ഹാർട്ട് അറ്റാക്കിൽ നമ്മൾ കണ്ടുവരുന്ന രക്തത്തിലുള്ള ബ്ലോക്ക്, അതിൽ പോലും നമ്മൾ ഈ വായിലുള്ള അണുബാധയെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ വായിലുള്ള അണുബാധ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു ചെന്ന് കുട്ടികളെ ബാധിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഇതും നമ്മൾ സയന്റിഫിക്കലി പ്രൂവൻ ആണ്. പലപ്പോഴും മുട്ട് ചികിത്സ, അതായത് നീ റീപ്ലേസ്മെന്റ് സർജറി ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മുന്നേ നിങ്ങളുടെ ഡോക്ടർ ഡെന്റൽ ഒപ്പീനിയൻ ചോദിക്കാൻ പറയും. ഇതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വായയിൽ മുമ്പ് തന്നെ അണുബാധ ഉണ്ടെങ്കിൽ നിങ്ങൾ മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുട്ടിന്റെ ആ റീപ്ലേസ്മെന്റിനെ പോലും ഈ വായിലുള്ള അണുബാധ ചെന്ന് ഇൻഫെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് നിർബന്ധമായി ഒരു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 6 മാസം കൂടുമ്പോൾ ഒരു ചെക്കപ്പിന് വേണ്ടി നിങ്ങളുടെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് നിർബന്ധമാണ്. വേദനയോ വേറെ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കാത്ത സമയത്ത് പോലും നിങ്ങളൊരു ഓറൽ ചെക്കപ്പിന് ചെന്നു കഴിഞ്ഞാൽ പല പല രോഗങ്ങളും കണ്ടീഷൻസും നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ത്രീകൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഹോർമോൺ ഇംബാലൻസ്, അഥവാ ഹോർമോണിന്റെ അളവ് കൂടുതലും കുറവായിട്ടും പല പല സ്റ്റേജുകളിൽ സ്ത്രീകളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. ഇത് ഓരോ സ്റ്റേജായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രീ പ്യൂബർട്ടി, അതായത് ഒരു ആർത്തവം തുടങ്ങുന്ന മുമ്പുള്ള ഒരു പ്രായം, ഒരു 8 മുതൽ 13 വയസ്സിനുള്ള പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഫിസിക്കലി ഒരു ചേഞ്ചസും കണ്ടുവരാത്ത സമയത്ത് പോലും ഹോർമോൺ ചേഞ്ചസ് നടന്നു തുടങ്ങുന്നതാണ്. അവരുടെ മോണഭാഗം പലപ്പോഴും ഭയങ്കര സെൻസിറ്റീവായി തുടങ്ങും. നാവിനും കവിളുടെ ഉൾഭാഗത്തിനുമൊക്കെ പെട്ടെന്ന് ടേസ്റ്റിനും ഒരു വേദനയും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു 8 വയസ്സാകുമ്പോഴത്തേക്കും പലപ്പോഴും കുട്ടികൾ സ്വന്തം പല്ല് തേക്കാൻ തുടങ്ങും. ആ പ്രായത്തെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ വായയിൽ പ്ലാക്ക്, അഥവാ നമ്മുടെ ഭക്ഷണത്തിന്റെ ബാക്കി വരുന്ന അംശങ്ങൾ
പല്ലിൻ്റെ ഇടയിൽ ഒട്ടിച്ചെന്ന് നിന്ന് ഇത്തൾ പോലെ ഉണ്ടാവുന്ന ഒരു സാധ്യത പലപ്പോഴും ഈ പ്രായം തൊട്ട് നമുക്ക് കുട്ടികളിൽ കണ്ടുവരാറുണ്ട്.

ഈ പ്രായത്തിലാണ് നമ്മളുടെ പാൽപ്പല്ലുകൾ വീണ് പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ വന്നു തുടങ്ങുന്ന പ്രായമാണ്. അതുകൊണ്ട് ഈ പ്രായത്തിൽ നമ്മൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് കൂടുതലായിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടതാണ്. പ്യൂബർട്ടി അഥവാ നമ്മളുടെ പീരിയഡ്സ് തുടങ്ങുന്ന ആ പ്രായം ഒരു 10 to 14 വയസ്സിലാണ് പെൺകുട്ടികൾക്ക് നമ്മൾ കണ്ടുവരുന്നത്. ആ സമയത്ത് കുറെ അധികം ചാലഞ്ചസ് കുട്ടികൾ ഫേസ് ചെയ്യാറുണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് പല്ലിനും പ്രത്യേകിച്ച് കുറെ ചേഞ്ചസും ചാലഞ്ചസും നമ്മൾ കണ്ടുവരാറുണ്ട്. അതെന്താന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ പ്രായത്തിലാണ് പെർമനന്റ് പല്ലുകൾ മുഴുവൻ തന്നെ കുട്ടികൾക്ക് വരുന്ന പ്രായമാണ്. ഒരുവിധം പാൽപ്പല്ലുകളൊക്കെ പോയിട്ട് പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ എല്ലാ സ്ഥലങ്ങളിലും വന്നു തുടങ്ങുന്നതായിരിക്കും. കുട്ടികളുടെ താടിയെല്ലുകളും മുഖവും ഒരു ഗ്രോത്തും ഒരു ആകെക്കൂടെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സിന്റെ ചേഞ്ചും നമ്മൾ കണ്ടുവരുന്ന പ്രായമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ഉമിനീരും ഈ പ്രായത്തിൽ നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഉമിനീരിന്റെ അളവായാലും അതിന്റെ ഉള്ളിലുള്ള കണ്ടൻസ് ആയാലും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ മോണ രോഗത്തിന്റെ പലപ്പോഴും സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഈ 10 തൊട്ടാണ് നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാൽപ്പല്ല് വീണ് പെർമനന്റ് പല്ല് വരുന്ന ഒരു പ്രായത്തിൽ ആ പല്ലിന്റെ അടിയിലുള്ള വേര് മുഴുവനുമായിട്ട് ഡെവലപ്പ് ആയിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പല്ല് വായിൽ നമ്മൾ കണ്ട ഒരു 2 കഴിയുമ്പോഴാണ് മുഴുവനായിട്ട് ആ പല്ല് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ ഈ പല്ലിനെ വളരെ കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു പ്രായമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോണ രോഗം ഈ പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ കുട്ടികൾക്ക് ഓറൽ ഹൈജീൻ അഥവാ പല്ലിനെ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, മോണയുടെ പല്ലിന്റെ ഇടയിൽ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ പല പല സാധനങ്ങളും നമ്മൾ ഈ പ്രായത്തിൽ കുട്ടികളെ പഠിപ്പിച്ച് തുടങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഉമിനീരിന്റെ അളവും അതിന്റെ കണ്ടൻസും വേരി ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതലുമായിട്ട് പല്ലിൽ ദന്തക്ഷയം വരാനുള്ള സാധ്യതയും ഈ പ്രായത്തിലാണ് നമ്മൾ കണ്ടുവരുന്നത്. ഉമിനീരിന്റെ കണ്ടൻസ് വേരി ചെയ്യുന്നതുകൊണ്ട് പല്ലുകൾ പെട്ടെന്ന് തേഞ്ഞു പോകാനും സാധ്യതകൾ കൂടുതലാണ്. കുട്ടികളുടെ താടിയെല്ലിന്റെ വളർച്ച ഈ പ്രായത്തിൽ നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കുട്ടികൾക്ക് ഫേസിലൊരു ചേഞ്ച് വരാനും പല്ലിന്റെ നിര തെറ്റി വരാനുള്ളൊരു സാധ്യത, അതുപോലെ തന്നെ പല്ല് മുമ്പിലേക്ക് തള്ളി നിൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ വല്ലാണ്ട് ഉള്ളിലേക്ക് പോയി നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് ഈ പ്രായത്തിലാണ് നമ്മൾ കുട്ടികൾക്ക് പല്ലിൽ ക്ലിപ്പിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പ്രായമാണ് ഈ 10 to 14 വയസ്സിനുള്ളിൽ. അതുപോലെ തന്നെ നമ്മൾ വേറെ പെട്ടെന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ് വായ്പുണ്ണുകൾ. ഈ പ്രായത്തിൽ ഹോർമോൺ ചേഞ്ചസ് വരുന്നതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതലും ആഫ്റ്റർ സൾസർ എന്ന് പറയുന്ന ഒരു വായ്പുണ്ണ് നമ്മൾ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ഇത് ഒരു 7 വരയ്ക്കും വായന്റെ ഉള്ളിൽ ഉണ്ടാവും. അത്യാവശ്യം നല്ല വേദനയുള്ള ഒരു അൾസറാണ്. മഞ്ഞ നിറം അല്ലെങ്കിൽ ഒരു വെള്ള നിറം ഉള്ള ഒരു അൾസർ ആയിരിക്കും ഈ ആഫ്റ്റർ സൾസർ. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 7 കഴിഞ്ഞിട്ടും ഈ അൾസർ ഉണങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ വേറെ കണ്ടുവരുന്ന ഒരു കാര്യം ഓറൽ ലൈക്കൻ പ്ലാനസ് അഥവാ വായന്റെ അകത്ത് നമ്മൾ ചുമന്നതോ വെള്ളയോ അല്ലെങ്കിൽ കറുപ്പായിട്ടുള്ള പാടുകളോ നമ്മൾ കണ്ടുവരികയാണെങ്കിൽ അതും ഈ പ്രായത്തിൽ നോർമലാണ്. കുട്ടികൾക്ക് ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ കവളുടെ ഉൾഭാഗത്തോ നാവിന്റെ മേളിലോ അല്ലെങ്കിൽ അണ്ണാക്കിലൊക്കെ പലപ്പോഴും ഇങ്ങനത്തെ കളർ ചേഞ്ച് നമ്മൾ കാണാറുണ്ട്. ചിലപ്പം ഇത് നമ്മൾ എന്തെങ്കിലും എരിവോ ചൂടോ ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു പൊള്ളൽ പോലെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതും നോർമലാണ്. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ഈ പിംപിൾസ് അല്ലെങ്കിൽ സിസ്റ്റിക് ആക്നെയുള്ള കുട്ടികൾക്ക് സിബേഷ്യസ് സിസ്റ്റ് എന്ന് പറയുന്ന കുമ്പളകൾ പോലെ വായിന്റെ അകത്ത് വരുന്നതാണ്. ഈ സിബേഷ്യസ് സിസ്റ്റ് അല്ലെങ്കിൽ ഫോർഡൈ സ്പോട്സ് നോർമലാണ്. നമ്മൾ പലപ്പോഴും ഇത് വല്ല ട്യൂമറോ ഗ്രോത്തോ ഒറ്റയാന്ന് വിചാരിച്ചിട്ട് പേടിക്കാറുണ്ട്. പേടിക്കണ്ട, ഇതും നോർമലാണ്. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് സമയത്തിന് പോയി കഴിഞ്ഞാൽ ഇത് ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ നമ്മളുടെ ഈ പ്യൂബർട്ടിയുടെ സമയത്ത് നമുക്ക് ഡെന്റൽ ട്രീറ്റ്മെന്റിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്യൂബർട്ടിയിലുള്ള കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴും പല പല സാധനങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ബ്രേസസ് ഇടാൻ പറ്റിയ പ്രായമാണ് ഈ പ്യൂബർട്ടി എന്ന് പറയുന്നത്, 10 to 14 വയസ്സിനുള്ളിൽ. ഈ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും അധികം പല്ലുകളിലും എല്ലിന്റെ ഷേപ്പിലും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത്. ആകെ നമ്മൾ ഓർക്കേണ്ടത് ഈ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ റീറ്റെയ്നേഴ്സ് അഥവാ ഒരു പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ ഒരു ഒറ്റ കമ്പി എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് വരും, അത് ഇടാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേരിന്റെ ഭാഗം പൂർണ്ണമായ വളർച്ച അടയാത്തതുകൊണ്ട് കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് റൂട്ട് കനാലിന്റെ ട്രീറ്റ്മെന്റും വേറെ തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രായത്തിലുള്ള പല്ലുകൾ നമ്മൾ ദന്തക്ഷയമോ അല്ല വല്ല വീഴ്ച ഈ തട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാണ്ട് നമ്മൾ പല്ലിനെ വളരെ സൂക്ഷിച്ച് സംരക്ഷിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ നമ്മൾ കണ്ടുവരുന്നത് ഫില്ലിംഗ് ആണ്, പല്ല് അടയ്ക്കുന്നത്. അതും നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സാധനം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ ഈ എല്ലിന്റെ വളർച്ച വരുന്ന സമയത്ത് പല്ലുകൾ തമ്മിൽ ഒരു അകൽച്ച വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഈ പല്ലിന്റെ ഫില്ലിംഗ് ചിലപ്പം നിങ്ങൾ നേരത്തെ ചെയ്ത ഫില്ലിംഗ് ആണെങ്കിൽ അത് ചാടി പോരാനുള്ള സാധ്യത കൂടുതലാണ്. അതും ഒന്ന് നിങ്ങൾ

ഓർക്കേണ്ടതാണ്. പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് ഡെന്റൽ ഇംപ്ലാന്റ്സോ ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്മൾ ബ്രിഡ്ജോ ക്രൗണോ ക്യാപ്പ് അതുപോലത്തെ ഒന്നും നമുക്ക് പെട്ടെന്ന് ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ എല്ല് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമായതുകൊണ്ട് ആ വക ട്രീറ്റ്മെന്റ്സ് ഒന്നും നമുക്ക് ഈ പ്യൂബർട്ടിയുടെ സമയത്ത് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അതിന് പകരം പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ റിമൂവബിൾ ആയിട്ടുള്ള, അതായത് ഊരി വയ്ക്കാൻ പറ്റിയ പല്ലുകൾ ഈ പ്യൂബർട്ടി കഴിയുന്നവരിക്കും

എൽബോ ക്യാപ്പും ഹെൽമെറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്പോർട്സ് ഗാർഡ് എന്ന് പറയുന്ന ഒരു വായിലകത്ത് ഇടാൻ പറ്റിയൊരു സാധനം കിട്ടും. നിങ്ങൾക്ക് അതൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ദന്ത ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിയുടെ വായിന്റെ സൈസിനനുസരിച്ചിട്ടുള്ള സ്പോർട്സ് ഗാർഡ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അത്യാവശ്യം സ്പോർട്സ് ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ സ്പോർട്സ് ഗാർഡ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. നമ്മുടെ പല്ലിനും പല്ലിന് ചുറ്റുമുള്ള എല്ലിനെയും നമുക്ക് സംരക്ഷിക്കാൻ ഇത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ കണ്ടുവരുന്നതാണ് ഗർഭകാലത്തിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ദന്താരോഗ്യ പ്രശ്നങ്ങൾ. രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ കണ്ടുവരാറുണ്ട്. പ്രഗ്നൻസി ജിൻജിവൈറ്റിസ് എന്ന് പറയുന്ന ഗർഭകാലത്തിൽ മാത്രം ഉണ്ടാവുന്ന ഒരു തരം മോണരോഗമാണ് പ്രഗ്നൻസി ജിൻജിവൈറ്റിസ്. പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം പ്രഗ്നൻസി ട്യൂമർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടുവരാറുണ്ട്. ഇതും ഗർഭകാലത്തിൽ മാത്രം ഉണ്ടാവുന്ന മോണയിലുള്ള ഒരു ട്യൂമർ പോലത്തെ ഒരു ഗ്രോത്ത് ആണ്. ഇത് ക്യാൻസർ അല്ല, പേടിക്കേണ്ട കാര്യവുമില്ല. ഗർഭകാലം കഴിഞ്ഞ് നമ്മുടെ ഹോർമോൺ ലെവലൊക്കെ ശരിയാവുമ്പോൾ ഇത് കുറേയൊക്കെ റിവേഴ്സ് ആയിക്കോളും. എന്നാൽ ഈ പ്രഗ്നൻസി ജിൻജിവൈറ്റിസും പ്രഗ്നൻസി ട്യൂമറും നമുക്ക് കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അത് എങ്ങനെയാന്നുള്ളത് നമ്മൾ ഇനി വരുന്ന നമ്മളെ പ്രോഗ്രാംസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഗർഭകാലത്ത് നമുക്ക് വേറെ കണ്ടുവരുന്ന പ്രശ്നം, ഈ മോണരോഗമുള്ള ഗർഭിണികളാവുമ്പോൾ അവർക്ക് തൂക്കം കുറഞ്ഞ കുട്ടികൾ, അതുപോലെ തന്നെ നേരത്തെ പ്രീ ടേം ബേർത്ത്, അതുപോലെ പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന കണ്ടീഷൻസും കൂടുതൽ നമ്മൾ കണ്ടുവരാറുണ്ട്. നേരത്തെ പറഞ്ഞപോലെ ഈ വായിലുള്ള അനുബാധ, ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടികൾക്ക് ഈ അനുബാധയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രസവശേഷവും നമുക്ക് സ്ട്രെസ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം പല പല ദന്താരോഗ്യ പ്രശ്നങ്ങളും നമ്മൾ കണ്ടുവരാറുണ്ട്. പിന്നെ നമ്മൾ മെനോപോസ്, അതായത് നമ്മുടെ പീരിയഡ്സ് നിൽക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അനുഭവപ്പെടുന്നതാണ് വായൻ്റെ അകത്തുള്ള വരൾച്ച, ഡ്രൈ മൗത്ത് എന്ന് പറയും. ഇത് വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ്, അതായത് നമ്മുടെ എല്ലിൻ്റെ ഡെൻസിറ്റി കുറയുന്നത് കാരണം ഉണ്ടാവുന്ന ദന്താരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പല്ല് ഇളകി പല്ല് നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഈ മെനോപോസിന്റെ സമയത്ത് കൂടുതലാണ്. പലപ്പോഴും ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പല്ല് നഷ്ടപ്പെട്ടാലും നമ്മൾ അത് സ്വാഭാവികമാണ് എന്ന് വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. 60 വയസ്സ് കഴിഞ്ഞാലും ഇനിയിപ്പോൾ എന്തിനാ ഡോക്ടറെ ഈ പല്ല് തിരിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആണ് പേഷ്യൻസ് പലപ്പോഴും ചോദിക്കാറ്. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ പല്ല് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ പല്ല് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ചിരിക്കുമ്പോൾ ഒരു അപാകത തോന്നാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസും ആകെ കൂടാതെ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ കണ്ടുവരുന്നതാണ് നമ്മളുടെ കവളുടെ ഭാഗം കുഴിഞ്ഞു പോകുന്നത്. വളരെ പ്രായമുള്ള സ്ത്രീകൾ, പല്ലൊന്നും ഇല്ലാത്ത സ്ത്രീകൾ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ അവരുടെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ വ്യത്യാസമായിരിക്കും. കവളും ചുണ്ടും ഒക്കെ ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥയാണ്. അത് നമുക്ക് പല്ലുകൾ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ സ്പീച്ചിന്റെ ക്ലാരിറ്റി, ഇപ്പം നമ്മുടെ സംസാരത്തിനുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത് നമ്മളുടെ നാവ് നമ്മളുടെ പല്ലിൻ്റെ മേളിൽ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ടച്ച് ചെയ്യുമ്പോഴാണ്. അതും ഈ പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പോവും. പിന്നെ ഏറ്റവും അധികം നമ്മളുടെ പല്ലിൻ്റെ യൂസ് എന്തായിരുന്നു, നമ്മൾ ഭക്ഷണം ചവയ്ക്കാനാണ്. അപ്പം ശരിക്കും ചവച്ചരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ഭക്ഷണത്തിനുള്ള പൂർണ്ണമായ ന്യൂട്രിഷൻ നമ്മളുടെ ദേഹത്തിന് കിട്ടുന്നത്. കൂടുതലും ഈ ഇത്രയും ന്യൂട്രിഷൻ ആവശ്യമുള്ളത് നമുക്ക് പ്രായം കൂടുമ്പോഴാണ്. പ്രായം കൂടുമ്പോൾ നമ്മൾ ഈ നഷ്ടപ്പെട്ട പല്ലിനെ നമ്മൾ തിരിച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആയുസ്കാലം മുഴുവനും നമ്മൾ അനുഭവിക്കപ്പെടേണ്ടി വരും. പല ചോദ്യങ്ങളും മിത്സും നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് കേൾക്കാറുണ്ട്. ഒരു അമ്മമ്മ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രസവത്തിനും ഒരു പല്ല് നഷ്ടപ്പെടും എന്നുള്ളൊരു ചൊല്ല് പറയാറുണ്ട്. അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മൾ നമ്മളുടെ ദന്താരോഗ്യം നല്ലപോലെ സംരക്ഷിച്ച് പ്രഗ്നൻസിയുടെ മുന്നേയും പ്രഗ്നൻസി കഴിഞ്ഞിട്ടും നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി പല്ല് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഉള്ളൊരു സംശയമാണ്, പ്രഗ്നൻസിയുടെ സമയത്ത് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുട്ടിക്കോ അമ്മയ്ക്കോ പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ളതാണ്. ഡെന്റൽ വിസിറ്റ് നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്ത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് 3-ാമത്തെയും 9-ാമത്തെയും മാസത്തിൻ്റെ ഇടയിലാണ് നമ്മൾ പല ഡെന്റൽ പ്രൊസീജിയേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റുക. കാരണം ആ സമയത്ത് നമുക്ക് സേഫ് പീരീഡ് എന്നാണ് പറയുക. റൂട്ട് കനാലായാലും ഫില്ലിങ്സ് ആയാലും ഡെന്റൽ എക്സ്റേസ് വരയ്ക്കും നമുക്ക് സേഫ് ആയിട്ടും ഈ പീരീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പീരിയഡ്സിന്റെ സമയത്തിൽ നമുക്ക് മോണയിൽ നിന്ന് രക്തം പൊടിയുന്നത് നോർമൽ അല്ലേ എന്നുള്ളതാണ്. അത് നോർമൽ അല്ല. നമുക്ക് പീരിയഡ്സിന്റെ സമയത്താണെങ്കിലും അല്ലെങ്കിലും മോണയിൽ നിന്ന് രക്തം പൊടിയുന്നത് നമ്മൾക്കൊരു മോണ പ്രശ്നത്തിന്റെ ഒരു സിംറ്റം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങളത് പ്രിവെന്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ഫോളോ അപ്പും നല്ല ഓറൽ ഹൈജീനും ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, കാൽഷ്യം പോരെ നമ്മളുടെ പല്ലിനെ സുരക്ഷിതമായിട്ട് വെക്കാൻ വേണ്ടി കാൽഷ്യം അല്ലേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. കാൽഷ്യത്തിൻ്റെ കൂടെ വൈറ്റമിൻ ഡി ആയാലും മെഗ്നീഷ്യം ആയാലും ഫോസ്ഫറസ് ആയാലും അയേൺ ആയാലും ഇതൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യമാണ് നമ്മളുടെ പല്ലിനെ ആരോഗ്യമായി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ

0: നമുക്ക് പീരിയഡ്സിന്റെ സമയത്തിൽ വായിന് വരുന്ന ദുർഗന്ധമായാലും അതുപോലെ തന്നെ വേറെ പല പല ബ്ലീഡിങ്ങും പ്രശ്നങ്ങളായാലും ഇതൊക്കെ നോർമൽ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അതുമല്ല, ഇതിന്റെ കാരണം നമ്മളുടെ രക്തത്തിലുള്ള ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും അളവ് കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ മോണോആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇത് നമ്മൾ വായ നീറ്റായിട്ട് വെച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കാരണം വരുന്ന മോണോ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം പല്ലിന് വല്ല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദന്തക്ഷയമോ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അതും വരാം. കാരണം നമ്മളുടെ ഹോർമോൺ വേരിയേഷൻസ് ഉള്ള സമയത്ത് നമ്മളുടെ ഉമിനീരിന്റെ അളവും അതിന്റെ കണ്ടൻസും വ്യത്യാസമാവും. ഉമിനീർ കണ്ടൻസ് വ്യത്യാസമാവുമ്പോൾ നമ്മളുടെ വായന്റെ അകത്തുള്ള അനുബാധയ്ക്കും അത് എഫക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ദന്തക്ഷയം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കുറച്ച് ദന്താരോഗ്യ ടിപ്സ് തരാം. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ടിപ്സാണ്. ദിവസവും രണ്ടു നേരം നമ്മൾ പല്ല് തേക്കേണ്ടതാണ്, രാവിലെയും രാത്രിയും. ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പല്ല് തേക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ടൂത്ത് പേസ്റ്റ് മേടിക്കാൻ. ഈ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ നമ്മളുടെ പല്ലുകളെ സുരക്ഷിതമായി വെക്കാനും ദന്തക്ഷയം ഒഴിവാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും തന്നെ ഒരു ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞ ഒരു നൂല് പോലത്തെ ഒരു സാധനമാണ്, നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. റോളായിട്ടാണ് കിട്ടുക. അത്യാവശ്യം ഒരു 10 സെന്റിമീറ്ററിന്റെ ഒരു കഷ്ണം എടുത്ത് നമ്മുടെ പല്ലിന്റെ ഇടയിലുള്ള ഭാഗം നമുക്ക് ദിവസവും ഒരു നേരമെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രഷ് ഈ പല്ലിന്റെ ഇടയിലുള്ള ഭാഗം ഒരിക്കലും തൊടില്ല. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ കൂടുതലും ദന്തക്ഷയവും മോണരോഗത്തിന്റെ പ്രശ്നവും നമ്മൾ പല്ലിന്റെ ഇടഭാഗത്തു നിന്നാണ് നമ്മൾ കാണാറുള്ളത്. അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ടൂത്ത് ബ്രഷ് മേടിക്കുമ്പോൾ കട്ടി കുറഞ്ഞ ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് നമ്മൾ പല്ലിന് വളരെ അധികം ഫോഴ്സ് കൊടുക്കാണ്ട് ബ്രഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ആരോഗ്യമായിട്ട് നമ്മൾ പല്ലിനെ മോണകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യാൻ മറന്നു പോകുന്നൊരു ഭാഗമാണ് നമ്മളുടെ നാവ്. പലപ്പോഴും ടങ് ക്ലീനർ, മെറ്റലോ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള ടങ് ക്ലീനർ വെച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ നാവ് ക്ലീൻ ചെയ്യുന്നത്. എന്നാൽ പൂർണ്ണമായി ഈ വക ടങ് ക്ലീനേഴ്സ് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം നമ്മളുടെ നാവിന്റെ മേളിലുള്ള ആ തൊലി ഭയങ്കര സെൻസിറ്റീവ് ആണ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഫുഡിനെ ടേസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ടൂത്ത് ബ്രഷിന്റെ ആ ബ്രിസിൽസ് വെച്ച് തന്നെ ടൂത്ത് പേസ്റ്റ് ഇല്ലാണ്ട് നമ്മളുടെ ടങ്ങിന്റെ മേളിൽ ജെന്റിൽ ആയിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ തന്നെ പൂർണ്ണമായും നമ്മളുടെ നാവ് ക്ലീൻ ആവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഡയറ്റാണ്. വളരെ അധികം ഷുഗറോ അല്ലെങ്കിൽ ആസിഡ് കണ്ടന്റ് ഉള്ള ഭക്ഷണവും ഡ്രിങ്ക്സും നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ബ്രഷ് നമ്മൾ 3 മാസം കൂടുമ്പോൾ എന്തായാലും മാറ്റണം. 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രിസിൽസിന്റെ ഷേപ്പ് മാറി വരുമ്പോൾ, അതിങ്ങനെ വളഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ എന്തായാലും നമ്മളുടെ ബ്രഷിനെ മാറ്റണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ദന്ത ഡോക്ടറെ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന മുന്നേ തന്നെ നിങ്ങളൊന്ന് ഡോക്ടറെ മീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ അത് ട്രീറ്റ് ചെയ്ത് മെയിൻ്റനൻസ് ഫേസിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് 3 മാസം കഴിയുമ്പോൾ ഡെന്റൽ ഡോക്ടറെ വന്ന് ഒന്നൊരു ചെക്കപ്പ് ചെയ്ത് നോക്കാം. കാരണം നമ്മളുടെ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മളുടെ വായും അതിന് ചുറ്റുമുള്ള ടിഷ്യൂസും കുറേ അധികം ചേഞ്ചസ് വരുത്താൻ സാധ്യതയുണ്ട്. അതും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വഴികൾ നോക്കണം. പിന്നെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കാൽഷ്യത്തിനൊപ്പം അയേൺ, വൈറ്റമിൻ ഡി, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, അതുപോലെ ഹൈ പ്രോട്ടീൻ ഡയറ്റും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പുകയിലും മദ്യവുമാണ്. അതുപോലെ തന്നെ കോഫി, ടീ, കോള എന്നുപോലത്തെ ഡ്രിങ്ക്സിലുള്ള കഫേൻ കണ്ടന്റ് ഉള്ള ഡ്രിങ്ക്സ് നമ്മൾ വളരെ കുറവായിട്ട് കൺസ്യൂം ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ വെള്ളം കുടിക്കുന്നതാണ്. കാരണം ഹൈഡ്രേഷൻ നമുക്ക് നല്ലപോലെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ വായയും ഉമിനീരും ഒക്കെ തന്നെ നമുക്ക് നല്ലപോലെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് നമ്മളുടെ ദന്താരോഗ്യം നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് ആയാലും നമ്മൾ വേറെ ആൾക്കാരെ നോക്കി ഇൻട്രാക്ഷനും അവരെ നോക്കി ചിരിക്കുന്നതും ഒക്കെ നമ്മളുടെ ദന്താരോഗ്യം എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വേദനയോ അല്ലെങ്കിൽ വായനാറ്റോ ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് കൂടുതലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പല്ലുകൾ നഷ്ടപ്പെടുമ്പോഴും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രിവെന്റ് ചെയ്യാനും പൂർണ്ണമായി ഒഴിവാക്കാനും പറ്റുന്നതാണ് ആശാ വർക്കേഴ്സും കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സിനും നമ്മൾ ഈ ദന്താരോഗ്യത്തിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ, ബാക്കിയുള്ള വിമൻസ് കമ്മ്യൂണിറ്റീസിനെയും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെയും നമ്മൾ നല്ലപോലെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിരിക്കും.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലി കുട്ടിയെ, നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. മനയംഗത്ത് സുബ്രഹ്മണ്യൻ വിശ്വനാഥൻ എന്ന MS വിശ്വനാഥൻ തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന്റെ മെല്ലിസൈ മന്നർ അഥവാ മെലഡിയുടെ രാജാവ്. 50 വർഷത്തിലേറെ നീണ്ട സംഗീത സ്പര്യയിൽ തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിലായി 1000-ൽ അധികം ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. 2012 ഓഗസ്റ്റിൽ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത തിരൈ ഇസൈ ചക്രവർത്തി അഥവാ സിനിമാ സംഗീതത്തിന്റെ ചക്രവർത്തി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. മലയാള സിനിമാ സംഗീതത്തിന് അദ്ദേഹം ഒരുപാട് സൃഷ്ടികൾ നൽകിയിട്ടുണ്ട്. അതിൽ എന്നും മലയാളികൾ ഓർത്തുവെക്കുന്ന ഗാനങ്ങളിലൊന്നാണ് ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം. MS വിശ്വനാഥൻ എന്ന മഹാനായ സംഗീതജ്ഞന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് കേൾക്കാം. ചിത്രം ചന്ദ്രകാന്തം. ആലാപനം KJ യേശുദാസ്.

ശാസ്ത്രത്തിന്റെ വളർച്ച ഒരു മനുഷ്യ ശരീരത്തിലെ അവയവം മാറ്റിവെക്കാൻ തക്കവണ്ണം ഉയർന്നിട്ടുണ്ട് എന്ന് മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുത്ത ചിത്രമാണ് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. ഈ ചിത്രത്തിന്റെ വിജയത്തിൽ ഇതിലെ ഗാനങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ശ്രീകുമാരൻ തമ്പി, ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ടിൻ്റെതാണ് ഗാനങ്ങളെല്ലാം. ഈ ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനമാണ് ആറാട്ടിനാനകൾ എഴുന്നള്ളി എന്ന് തുടങ്ങുന്ന ഗാനം. ഈ പാട്ട് ഗാനരംഗമില്ലാതെ കേട്ടാൽ ഭക്തിഗാനമായി നമുക്ക് തോന്നുമെങ്കിലും ചിത്രത്തിൽ ഇതൊരു പ്രണയഗാനമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രേം നസീർ, ജയഭാരതി ജോഡിയാണ് ഗാനരംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നത്.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1972 പുറത്തിറങ്ങിയ ചിത്രമാണ് നൃത്തശാല. AB രാജ് ആണ് സംവിധാനം. ടിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ P കുഞ്ഞനന്ദൻ നായരാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. മലയാളി പ്രേക്ഷകരെ എന്നും തൻ്റെ അഭിനയം കൊണ്ട് അമ്പരപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഇന്നസെന്റ് എന്ന നടന്റെ സിനിമാ ജീവിതത്തിലേക്കുള്ള അരങ്ങേറ്റം ഈ ചിത്രത്തിലൂടെയായിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങൾക്കെല്ലാം സംഗീതം നൽകിയിരിക്കുന്നത് ദക്ഷിണാമൂർത്തി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനം.

ഭാഷയ്ക്ക് പല വിശേഷണങ്ങളാണ് ഓരോ ഭാഷയിലും നൽകിയിരിക്കുന്നത്. സംഗീത പ്രേമികളെ തൻ്റെ മാന്ത്രിക സ്വരത്താൽ അത്ഭുതപ്പെടുത്തിയ ഗായിക. ഏതു ഭാഷയും നാവിൽ മാതൃഭാഷ പോലെ വഴങ്ങുന്ന പകരം വയ്ക്കാനാകാത്ത പ്രതിഭ. അമ്മയുടെ അളവറ്റ വാത്സല്യം, പ്രണയത്തിൻ്റെ മാധുര്യം, വിരഹത്തിൻ്റെ വിങ്ങൽ, ഇവയെല്ലാം തൻ്റെ ശബ്ദത്തിലൂടെ ആസ്വാദക ഹൃദയത്തിലെത്തിക്കാൻ ജാനകി അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും

0: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
1: പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി, ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. 1971 ചിത്രം പുറത്തിറങ്ങിയത്. 53 വർഷം പ്രായമുണ്ടെങ്കിലും ഇന്നും മലയാളി മനസ്സുകളിൽ നിത്യഹരിത ഗാനങ്ങളുടെ കൂട്ടത്തിൽ ഈ പാട്ടുമുണ്ട്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് പി. സുശീല.

1965 പുറത്തിറങ്ങിയ ചിത്രമാണ് പട്ടുതൂവാല. പി സുബ്രഹ്മണ്യമാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മധു, ഷീല, അടൂർ ഭാസി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൻ്റെതാണ് ഗാനങ്ങളെല്ലാം. ചിത്രത്തിൽ പി സുശീലയും കമുകര പുരുഷോത്തമനും ചേർന്നാലപിച്ച ഗാനം. മനോഹരമായ ചിത്രീകരണം ഈ പാട്ടിൻ്റെ ഭംഗി കൂട്ടുന്നു.

പഴയ പാട്ടുകളുമായി ചേർന്നിരിക്കുന്ന ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാകും. ആ ഓർമ്മകളെ തഴുകിയുണർത്തിയ ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. കല്ലോലിനി ഇനി അടുത്ത ആഴ്ച.